ആകാശവാണി ആദിലാബാദ് വന്ന പോയിന്റ് 2 FM മനസ്സിനിട്ട് മാവ 400 മണ്ഡലം ഖൈർദാട്വ ഗ്രാമാനിക്ക് ചെന്നിന മടാവി ജയവന്തരാവ് ബൃന്ദം വിനിപിച്ച മഹാഭാരതം പാണ്ഡവുല വനവാസ ഘട്ടം വിന്ദാം. ഈ കാര്യക്രമ പ്രായോജകളു കാടെ പോത്തന്ന ഭജന ബൃന്ദം വഡ്ഡാടി ഗ്രാമം താംസി മണ്ഡലം.